ശിംഗാഗ്രമംഗളാഭരണാംഗയേ മംഗളാനാം നിവാസായ ശ്രീനിവാസായ മംഗളം സർവാവയവ സൗന്ദര്യ സമ്പദാ സർവചേതസാം സദാ സമ്മോഹനായ സ്തു വെങ്കടേശായ മംഗളം നിത്യായ നിരവധ്യായ സത്യാനന്ദ ചിദാത്മനേ സർവാന്തരാത്മനേ ശ്രീമദ് വെങ്കടേശായ മംഗളം സ്വദ സർവവിദേഹ